0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിജയലക്ഷ്മി നാഗരാജൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. ഡി രാജഗോപാൽ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഖടം. ആദ്യം സാവേരി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Violin Recital by Vijayalakshmi Nagarajan. She is accompanied on the mridangam by D. Rajagopal and on the ghatam by Anjal H. Krishnayyar. She begins her Carnatic Classical Violin Recital with a varnam in the rag Saveri, set to Aditaal.

0: ഇനി വിനായക എന്ന കൃതി കേൾക്കാം. രാഗം വേഗവാഹിനി, രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ. കൃതി
1: കണ്ടിന്യൂങ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ. ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, വിനായക. ഇൻ ദ രാഗ് വേഗവാഹിനി സെറ്റ് ടു രൂപകതാൾ.

0: അടുത്തതായി മരിവേറെ എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം ആനന്ദ ഭൈരവി മിശ്രചാപ്പത്താളം ശ്യാമശാസ്ത്രി രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി മരിവേറെ ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.

രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയലക്ഷ്മി നാഗരാജൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. ഡി രാജഗോപാൽ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഖടം. ഇനി വസന്തരാഗത്തിൽ സീതമ്മ മായമ്മ എന്ന കൃതികൾ.

0: രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: ദിസ് ഇസ് രാഗം 2470 THz എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റിസൈറ്റൽ ബൈ വിജയലക്ഷ്മി നാഗരാജൻ. ഷീ ഈസ് അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ ഡി രാജഗോപാൽ ആൻഡ് ഓൺ ദ ഘട്ടം ബൈ അഞ്ചൽ ഹെച്ച് കൃഷ്ണയ്യർ. നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, സീതമ്മ മായമ്മ ഇൻ ദ രാഗ് വസന്ത, സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വിജയലക്ഷ്മി നാഗരാജൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, ഡി രാജഗോപാൽ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ റെസൈറ്റൽ ബൈ വിജയലക്ഷ്മി നാഗരാജൻ. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ടി രാജഗോപാൽ ഓൺ ദ മൃദംഗം ആൻഡ് അഞ്ജൽ എച്ച് കൃഷ്ണയ്യർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി ആർ ശ്രീനാഥിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ നളിന മോഹൻ, മൃദംഗം കെ യു ജയചന്ദ്ര റാവു, ഗഞ്ചിറ എ എസ് എൻ സ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഗണനായകം എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം പൂർണ്ണ ഷഡ്ജം ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to flute recital by T.R. Srinath. He is accompanied on the violin by Nalina Mohan, on the mridangam by K.U. Jayachandra Rao, and on the ganjira by A.S.N. Swami. He begins his flute recital with a composition of Muthuswami Deekshithar, Gananayagam, in the ragam Purna Shadjam, Sejjo, Adithalam.

അടുത്തതായി രഞ്ജനി രാഗത്തിൽ ദുർമാർഗചര എന്നാരംഭിക്കുന്ന ത്യാഗരാജ സ്വാമികൾ കൃതി രൂപകതാളം. കണ്ടിന്യൂയിങ് ഹിസ് ലൂട്ട് റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ ദുർമാർഗചര എന്ന രാഗം രഞ്ജനി സെജ്ടോ രൂപകതാളം.

0: ഇനി തക്കരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം രാഗ ശശിവദന എന്നാരംഭിക്കുന്നു ആദിതാളം.
1: Now listen to the composition of Saint Thyagaraja, Raga Shashivadana. In the ragam, Takka, Sejtu, Adithalam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TR ശ്രീനാഥിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ നളിന മോഹൻ, മൃദംഗം KU ജയചന്ദ്ര റാവു, ഗഞ്ചിറ ASN സ്വാമി. ഇനി പാലിംസു കാമാക്ഷി എന്നാരംഭിക്കുന്ന ശ്യാമശാസ്ത്രികൾ കൃതി, രാഗം മധ്യമാവധി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to flute recital by TR Srinath. He is accompanied on the violin by Nalina Mohan, on the mridangam by KU Jayachandra Rao, and on the ganjira by ASN Swami. Next is a composition of Shyamashastrigal, Palimsu Kamakshi, in the ragam Madhyamavadi, set to Adithalam.

0: അവസാനമായി വെങ്കടാചല നിലയം എന്ന് തുടങ്ങുന്ന പുരന്ദരദാസർ ദേവർനാമ രാഗം സിന്ധു ഭൈരവി ആദിതാളം.
1: ടി ആർ ശ്രീനാഥ് കൺക്ലൂഡ്സ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ ദേവർനാമ ഓഫ് പുരന്ദരദാസർ വെങ്കടാചല നിലയം ഇൻ ദ രാഗം സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് ടി ആർ ശ്രീനാഥിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി, വയലിൻ നളിന മോഹൻ, മൃദംഗം കെ യു ജയചന്ദ്ര റാവു, ഗഞ്ചിറ എ എസ് എൻ സ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വെർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ടി ആർ ശ്രീനാഥ്. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ നളിന മോഹൻ ഓൺ ദ വയലിൻ, കെ യു ജയചന്ദ്ര റാവു ഓൺ ദ മൃദംഗം, ആൻഡ് എ എസ് എൻ സ്വാമി ഓൺ ദ ഗാഞ്ചിറ. ദിസ് പ്രോഗ്രാം വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ആകാശവാണി ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി കേൾക്കാം. കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
2: Now we bring you a Veena recital by G. Srividya. She is accompanied by K. M. S. Mani on Mridangam and K. Hariprakash on Moh Singh.
1: Saranga Ragathil Indamodi enna varnathode kacheri aarambhikkunnu. Aadi Thaalam Thiruvettiyoor Thyagayyar Kruthi.
2: The concert starts with an Aadi Thaala Varna Indamodi in the Raga Saranga, composed by Thiruvettiyoor Thyagayyar.

0: ഗണനായകം, രാഗം പൂർണ്ണഷഡ്ജം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് ഗണനായകം, ഇന്ദരാഗ പൂർണ്ണഷഡ്ജം, സെറ്റു ആദിതാള, കമ്പോസിഷൻ ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: അടുത്തത് മന്ദാരി രാഗത്തിൽ എന്നാളു ഖണ്ഡജാപതാളം മുത്തയ്യ ഭാഗവതർ കൃതി.
1: നെക്സ്റ്റ് ഇസ് എന്നാളു ഇൻ ദ രാഗ മന്ദാരി സെറ്റ് ടു ഖണ്ഡജാപതാള കമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ.

0: നാഗസുരാവലി രാഗത്തിൽ ഗരുഡഗമന സമയമിതേ. രൂപകതാളം പട്ടണം സുബ്രഹ്മണ്യർ കൃതി.
1: നെക്സ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഇൻ നാഗസ്വരാവലി രാഗ ഗരുഡഗമന സമയമിതേ സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയർ.

0: മണി മൃദംഗം, കെ ഹരിപ്രകാശ്, മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റിസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷീസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: കച്ചേരി തുടരുന്നു. സൗമിത്രി ഭാഗ്യമേ, രാഗം ഖരഹരപ്രിയ, ആദിതാളം ത്യാഗരാജകൃതി.
1: കണ്ടിന്യൂയിങ് ദ റിസൈറ്റൽ, ജി ശ്രീവിദ്യ ബ്രിങ്സ് യു സൗമിത്രി ഭാഗ്യമേ ഇൻ ദ രാഗ ഖരഹരപ്രിയ സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: അടുത്തത് സ്വാതി തിരുനാൾ പദമാണ്. തെളിവിയലും മുഖം എന്നാരംഭിക്കുന്നു. രാഗം പുന്നാഗവരാളി, മിസ്റ്റർ ചാപ്പ് താളം.
1: നെക്സ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് തെളിവിയലും മുഖം ഇൻ ദ രാഗ പുന്നാഗവരാളി. സെറ്റ് ടു മിസ്റ്റർ ചാപ്പ് താള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: അവസാനമായി സുരുട്ടി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ചതുരശ്രജാതി ഏകതാളം.
1: ദ ലാസ്റ്റ് കമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഇസ് എ തിരുപ്പുകൾ ഇന്ദരാഗ സുരുട്ടി സെറ്റു ചതുരശ്രജാതി ഏക കമ്പോസ്ഡ് ബൈ അരുണഗിരിനാഥർ.

0: ഇതുവരെ കേട്ടത് ജി ശ്രീവിദ്യയുടെ വീണക്കച്ചേരി, കെ എം എസ് മണി മൃദംഗം, കെ ഹരിപ്രകാശ് മുഖർശംഖ്.
1: യു ആർ ലിസണിംഗ് ടു എ വീണ റെസൈറ്റൽ ബൈ ജി ശ്രീവിദ്യ. ഷി വാസ് അക്കമ്പനീഡ് ബൈ കെ എം എസ് മണി ഓൺ മൃദംഗം ആൻഡ് കെ ഹരിപ്രകാശ് ഓൺ മോസിംഗ്.
0: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.